മേരി വണ്ടിയായി വഴി കൗണാനക്കേരി വണ്ടിയായി കോയി നാവോ നാവോ നാ സച്ചിയാ ബാദിശ കോയി നാവോ നാ വാഹിഗുരു ജി കാ ഖാലസാ വാഹിഗുരു ജി കി ഫതേ।